0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: Thank you.

0: രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള

0: പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ വെളുപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കലാപ്രബോധിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിഹാൽ നെൽസൺ. വീട് തേവരയിലാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ MCOMനാണ് പഠിക്കുന്നത്, സീക്രട്ട് ഹാർട്ട് കോളേജ് തേവര. ഞാൻ സിംഗറുമാണ്, അതുപോലെ തന്നെ ഗിറ്റാറിസ്റ്റുമാണ്. ഞാനൊരു ആദ്യത്തെ പെർഫോമൻസ് നടത്തിയത് 5 വയസ്സിൽ വെച്ചിട്ടായിരുന്നു. അത് ആക്ച്വലി ഞാൻ അതിനു മുമ്പ് പാട്ടൊന്നും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായില്ല. ഞാൻ പാട്ട് പഠിച്ചത് പിന്നീടായിരുന്നു. പക്ഷേ ഫസ്റ്റ് എനിക്ക് സ്റ്റേജിൽ പാടാൻ അവസരം കിട്ടിയത് ഒരു 5-6 വയസ്സ് ഒരു ടൈമിലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ അണ്ണാറക്കണ്ണാവാന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അതെനിക്ക് ആക്ച്വലി ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കിട്ടിയത് ലൈഫിൽ തന്നെ. എൻ്റെ മ്യൂസിക് കരിയർ സ്റ്റാർട്ട് ചെയ്ത് അവിടം തൊട്ടായിരുന്നു. ഞാൻ ആക്ച്വലി പള്ളിയിൽ ഇടവക ദിനം എന്ന പരിപാടിക്കായിരുന്നു ഞാൻ പാടിയത് ആദ്യമായിട്ട്. ആക്ച്വലി ഞാൻ ഒട്ടും ഓർത്തില്ല. വീട്ടുകാരായാലും ബന്ധുക്കളായാലും എല്ലാവരും ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ പാടോ എന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അതെനിക്ക് കിട്ടിയൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. പിന്നീടാണ് ഞാൻ എൻ്റെ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് ഞാൻ കയറുന്നത്. കുറച്ചാളെ പഠിച്ചിട്ടുണ്ടായുള്ളൂ, പക്ഷേ നല്ലൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് CAC കൊച്ചിൻ ആൻഡ് സൺ കമ്മ്യൂണിക്കേഷൻ നവദർശൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു വലിയൊരു അക്കാഡമി ആയിരുന്നു. ഫെലിക്സ് സാർ എന്ന് പറഞ്ഞൊരു സാറാണ് എന്നെ കർണാട്ടിക്

ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. കൾച്ചറൽ ആക്ടിവിറ്റീസിലും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മുടെ മെയിനായിട്ടുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് എക്സിബിഷൻ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അവിടെ നമ്മുടെ കലോത്സവം പോലെ തന്നെ ഒരു വലിയൊരു കോമ്പറ്റീഷനാണ്, വലിയൊരു ഇവൻ്റാണ് സോഷ്യൽ സയൻസ് എക്സിബിഷൻ. അതിനകത്ത് മെയിനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഗ്രൂപ്പ് സോങ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡാൻസിന് അക്കമ്പനിമെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിരവധി പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനും സെയിം പോലെ ഫസ്റ്റ് സ്റ്റേറ്റ് ലെവൽ, റീജിയണൽ, പിന്നെ നാഷണൽ ലെവൽ, അങ്ങനെയാണ് അതിൻ്റെ കോമ്പറ്റീഷൻ രീതി വരുന്നത്. അതൊരു 10th 11th ഒക്കെ ആയപ്പോഴേക്കും കോവിഡ് സ്റ്റാർട്ടായതുകൊണ്ട് പിന്നെ 1-2 വർഷം അത് ഉണ്ടായില്ല. ആ പരിപാടി ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നീടാണ് അത് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലാസ്റ്റത്തെ 2 വർഷം എനിക്ക് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. 9th 10th ആ ഒരു കാലഘട്ടത്താണ് എനിക്ക് കുറച്ചും കൂടി ഇതിൽ പോകാൻ പറ്റിയ ഈ സോഷ്യൽ സയൻസ് എക്സിബിഷൻ എന്ന് പറഞ്ഞ കോമ്പറ്റീഷന്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടായിരിക്കും, ആഗതം എന്നൊരു സിനിമയിലെ ഞാൻ കനവേൽക്കേണ്ട ഒരു കൺമണിയായി. അത് ഭയങ്കര ഒരു ഫേമസ് ആയിരുന്നു ഈ ഒരു കുറച്ച് നാൾ മുമ്പേ അതിൻ്റെ ട്രെൻഡായിരുന്നു, എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാട്ട് ഞാനിപ്പോൾ പാടാം.

അപ്പോൾ ഇനി എൻ്റെ യു ജി കാലഘട്ടം പറയുകയാണെങ്കിൽ ഞാൻ സെൻറ് ആൽബർട്ട്സ് കോളേജിലാണ് യു ജി പഠിച്ചത്. ബികോം ആയിരുന്നു പഠിച്ചത്, ബികോം ടാക്സേഷൻ. എൻ്റെ ബാച്ചായിരുന്നു ഫസ്റ്റായിട്ട് ആഫ്റ്റർനൂൺ ബാച്ച് തുടങ്ങിയ ബികോമിന് വേണ്ടി. അവരും സപ്പോർട്ടീവ് ആയിരുന്നു, കൾച്ചറൽ ആക്ടിവിറ്റീസിനൊക്കെ കോളേജായാലും ടീച്ചേഴ്സൊക്കെ ആയാലും സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇന്ന കോമ്പറ്റീഷൻ ഉണ്ട്, എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ രണ്ട് വർഷം ഞാൻ മ്യൂസിക് കോർഡിനേറ്റർ ആയിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എല്ലാ കാര്യത്തിനും അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കലോത്സവം പോകാറുണ്ടായിരുന്നു. മെയിനായിട്ട് പോകുന്ന ഗ്രൂപ്പ് ഐറ്റം ആയിരുന്നു ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ്. അപ്പം അതിന് ഒരു പ്രാവശ്യം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കേണ്ട സമയത്ത് മെയിനായിട്ട് ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, എല്ലാ പരിപാടിക്കും കോളേജിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കുമായിരുന്നു. ആ ബാൻഡ് പുറത്തും കോമ്പറ്റീഷനും പോകാറുണ്ട്. ആക്ച്വലി അത് ഞങ്ങൾക്ക് വെസ്റ്റേണും ഉണ്ട് ഈസ്റ്റേൺ ഗ്രൂപ്പും ഉണ്ട്. സോ മെയിനായിട്ട് കോമ്പറ്റീഷനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പാണ്. സോ കോളേജിലൊക്കെ പ്രോഗ്രാം നടത്തുവാണെങ്കിലും അവരാണ് കൂടുതൽ നടത്തുന്നത്. അപ്പം ഞാനതിൽ ഇൻവോൾവ്ഡ് ആണ്. ഞാൻ ആക്ച്വലി ഈസ്റ്റേൺ ഗ്രൂപ്പ് കാറ്റഗറി വന്നതാണ്. പക്ഷേ ഞങ്ങൾ മൊത്തം മിക്സ്ഡ് ആയിട്ടാണ് കോളേജിലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ നിരവധി പ്രോഗ്രാം ബാൻഡിനൊപ്പം ചെയ്യാറുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് അഗ്നിപത് മൂവിയിലെ അഭിമുജ്മേ കഹി എന്ന പാട്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പാടാം.

അപ്പൊ ഞാൻ 2024 ഡിഗ്രി പാസ് ഔട്ട് ആയ. അതിനുശേഷമാണ് ഞാൻ എന്റെ മെയിൻ ബാൻഡായിട്ടുള്ള വക്ര എന്ന ബാൻഡിലോട്ട് കയറുന്നേ. വക്ര എന്ന ബാൻഡിൽ ഞങ്ങൾ മൊത്തം 5 പേരാണുള്ളത്. ഞാൻ ലീഡ് ഗിറ്റാറാണ് പ്ലേ ചെയ്യുന്നേ. ഡ്രംസ് മൈക്കിൾ ജോ ഫ്രാൻസിസ്, കീസ് റെമോ, വോക്കൽസ് ദേവരാജ് ആൻഡ് ബേസ് ഗിറ്റാറിസ്റ്റ് സൂര്യ. ഞങ്ങൾ മൊത്തം 5 പേരാണ് നിലവിൽ വക്ര ബാൻഡിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. നിരവധി പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട്, കോമ്പറ്റീഷൻസിനൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാൻഡിൽ കയറിയിട്ടാണ് ആക്ച്വലി ഞാൻ മ്യൂസിക്കായിട്ട് കുറച്ചും കൂടി കുറേ നോളജ് കിട്ടി. കാരണം എല്ലാവരും ഭയങ്കര അത്യാവശ്യം കർണാടകയിലായാലും വെസ്റ്റേണിലായാലും ഭയങ്കര നോളജുള്ള ബാൻഡ് മെമ്പേഴ്സാണ് എൻ്റെ. സോ അവരിൽ നിന്നൊക്കെ കുറേ അറിവ് മ്യൂസിക്കിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പ്ലേയിങ്ങിലായാലും എന്തിലായാലും ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവുമാണ്. വക്ര ബാൻഡിനൊപ്പം പെർഫോം ചെയ്തപ്പോൾ ഓഡിയൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ എപ്പോഴും ഒരു പാടാൻ പറയുന്ന ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടാണ്, ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ സയ്യാവേ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തത് സേക്രഡ് ഹാർട്ട് കോളേജിലായിരുന്നു. എം കോമിലായിരുന്നു ജോയിൻ ചെയ്തത്. അവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കിട്ടാറുണ്ട്. സാറുമാരായാലും ടീച്ചേഴ്സായാലും പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ വിളിക്കും, പ്രോഗ്രാംസൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. നിരവധി ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടി. ഞാൻ എം കോമിന് കയറിയ ശേഷം ഞങ്ങളുടെ കോളേജിലൊരു ബാൻഡ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനും ഞാൻ ലീഡ് ഗിറ്റാറ് അതുപോലെ തന്നെ വോക്കൽസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വെച്ചേ ഞങ്ങൾ കുറേ കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ട്. രണ്ട് മൂന്ന് കോമ്പറ്റീഷൻ ഫെസ്റ്റിനൊക്കെ പോയിട്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ നിലവിൽ ഇപ്പോഴും ആക്റ്റീവാണ് ആക്ച്വലി ആ ബാൻഡ്. അപ്പോൾ കോളേജിൽ പ്രോഗ്രാംസിനൊക്കെ പാടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു ആ പാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടാണ്. സാഹിബ എന്ന് പറഞ്ഞ പാട്ടാണ് അനാർക്കൻഡി മൂവിയിലെ. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

അതിനുശേഷം എനിക്ക് കിട്ടിയ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറെ വർഷം മുമ്പ് ഒരു ആൽബം ഇറങ്ങിയായിരുന്നു, കടുങ്കാപ്പി എന്ന ആൽബം. ആ ആൽബത്തിൻ്റെ റീയൂണിയൻ ഈ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിൽ തന്നെ ഗിറ്റാർ വായിക്കാൻ വേണ്ടി അവർ വിളിച്ചു. അതെനിക്ക് വൺ ഓഫ് ദ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ചെറുപ്പകാലം തൊട്ട് ഞാൻ കേൾക്കാറുള്ള ഒരു പാട്ടാണ് അത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അവരെന്നെ ഗിറ്റാർ വായിക്കാൻ വേണ്ടി വിളിച്ചു. ആക്ച്വലി ഞാൻ ആ ബാൻഡിലില്ല, കടുങ്കാപ്പി എന്ന് പറഞ്ഞ ബാൻഡിലില്ല. പക്ഷേ അവരെന്നെ അന്നത്തെ ദിവസം ഗിറ്റാർ വായിക്കാൻ വേണ്ടി വിളിച്ചു. അതെനിക്കൊരു വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

PG പഠിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ഗിറ്റാറ് പഠിപ്പിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു. ഇപ്പം ഏകദേശം ഒരു വർഷമായി ഞാനിപ്പോൾ രണ്ട് അക്കാഡമി പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമ്മളൊന്നും കൂടി ഇമ്പ്രൂവ് ആവണേണ്. ഗിറ്റാർ നോളേജും കൂടുകയാണ്, മ്യൂസിക് നോളേജും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇതിൽ ഇൻക്രീസ് ആവും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ പഠിപ്പിക്കാൻ. അവർക്കാണെങ്കിലും അത്യാവശ്യം നല്ലോണം മനസ്സിലാവും. ഇനി മുന്നോട്ട് എനിക്കിങ്ങനെ പ്രോഗ്രാംസൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.

ആർട്ടിസ്റ്റുമാരായിട്ടൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും കൂടി പാടാം. ഇതും ഭയങ്കര ഒരു ഫെമിലിയർ ആയിട്ടുള്ള പാട്ടാണ്, മരണമായിരത്തിലെ നെഞ്ചിക്കൊൾ പെയ്തിടും.

0: റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധന എന്ന പ്രോഗ്രാമിൽ എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും അതുപോലെ തന്നെ പാട്ടുകൾ പാടാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: കലാപ്രബോധിനി.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം തന്നെ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച

0: ശ്രവണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും

അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കും.

ഒപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്കത്തിരിഞ്ച് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിടത്തെരിഞ്ച് ഇന്ത നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത് എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
0: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
2: തൊഴിലും തൊഴിലാളിയും തൊഴിലുടമയും സമൂഹവും ഒക്കെ കടന്നു വരുന്ന സിഗ്നേച്ചറിന്റെ ഈ തുടർ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പാവം തൊഴിൽദാതാവ്, അയാൾ ഒരു ചെറുകിട ബസ് മുതലാളിയാണ്. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടവൻ. ഒരു കാലത്ത് മരുഭൂമിയിൽ രക്തം വിയർപ്പാക്കി കഠിനാധ്വാനം ചെയ്ത് നാട്ടിലേതാനും പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന സംരംഭവുമായി രംഗത്തിറങ്ങിയ ആ തൊഴിൽദാതാവിന്റെ കഥ പറഞ്ഞ വരവേൽപ്പ് എന്ന ചിത്രത്തിൽ ഈ അധ്യായം ആരംഭിക്കാം. ശ്രീനിവാസൻ, സത്യനന്ദിക്കാട്, മോഹൻലാൽ കൂട്ടുകെട്ടിൽ 1989 പുറത്തിറങ്ങിയ ചിത്രമാണ് വരവേൽപ്പ്. കഥാനായകനായ മുരളി മറ്റനേകം പ്രവാസികളെ പോലെ തന്നെ ഭവന സാഹചര്യങ്ങളാൽ പ്രവാസമെന്ന വഴി തിരഞ്ഞെടുത്തവൻ. മണലാരണ്യത്തിൽ വർഷങ്ങൾ വിയർപ്പൊഴുകിയവൻ. താഴെത്തട്ടിലുള്ള സാധാരണക്കാരനായ മലബാറി തൊഴിലാളിയായിരുന്നു മുരളി.

0: മുമ്പ്. ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ ഒതുങ്ങിക്കൂടണമെന്ന ചിന്തയിലാണ് അയാൾ മടങ്ങിയെത്തിയത്.
1: അവിടെ ഫ്ളാറ്റില് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും. സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ കയറി ഇങ്ങ് പോന്നാലെന്ന് പറഞ്ഞ ആലോചിച്ചിട്ടുണ്ട്.
2: നീ പോയ പിന്നെ ഞങ്ങൾ ഈ പ്രാതലിന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കാറില്ല.
3: ഇവിടെ കുമാരേട്ടനാണെങ്കിൽ ബുൾസേ മതി.
2: ശരിക്കു പറഞ്ഞ നീ പോയതോടെ വീടുറങ്ങി.
1: നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാ ഞാൻ അവിടെ 7 കൊല്ലം കടിച്ചു പിടിച്ചിരുന്നത്. മടുത്തുപോയി. എന്താ അവിടുത്തെ ചൂട്, എന്താ അവിടുത്തെ വരണ്ട കാറ്റ്.
4: മുറിയിലൊക്കെ AC ഉണ്ടെന്ന് എഴുതിയിരുന്നല്ലോ.
1: എന്ത് AC, അതൊക്കെ മുറിക്കകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ ഏട്ടത്തി. നാട്ടുകാരുടെ മുമ്പ് ഞാൻ വലിയൊരു ഗൾഫുകാരനാണ്. എന്നാ സത്യം പറയാം, ആദ്യത്തെ 2-3 കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ എന്റെ ജോലി.
5: അയ്യേ, ഇത് ഞങ്ങളോട് പറഞ്ഞിരിക്കട്ടെ, പുറത്തൊരു മനുഷ്യരിത് അറിയരുത്. നാണക്കേടാ.
1: നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ കത്തിൽ ഞാനതൊന്നും എഴുതാതിരുന്നത്.
2: അത് നന്നായി.
1: അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു. വല്ലതും മിണ്ടാൻ പറ്റുമോ, മിണ്ടിയാൽ അടുത്ത പ്ലെയിനെ കയറ്റി ഇങ്ങ് തിരിച്ചയക്കും.
3: ഇത്രയധികം കഷ്ടമായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനിങ്ങ് പോന്നുകൂടായിരുന്നു.
1: അതെങ്ങനെ പോരും വല്യേട്ടത്തി, നമ്മുടെ ഈ വീട് പണയത്തിൽ ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ കുടുംബം ഒന്ന് കരമറ്റിയില്ലേ.
3: വലിയൊരു ത്യാഗം തന്നെയാണ് ഈ ചെയ്ത എന്റെ മുരളി.
0: ബസ് ഉടമയെന്ന പുതിയൊരു വേഷമാണ് കാലമയാൾക്ക് കരുതി വെച്ചത്. ആദ്യം കാർണവന്മാരുടെയും സഹോദരന്മാരുടെയും ഒക്കെ വാക്കനുസരിച്ച് മറ്റു പല ബിസിനസ് ചിന്തകളും കടന്നുവരുന്നു. മുരളിയുടെ മനസ്സുടക്കിയത് എങ്കിലും സ്വകാര്യ സ്റ്റേജ് ഗാരേജ് ബസ് സർവീസ് എന്ന ആശയത്തിലാണ്. റൂട്ട് സഹിതം ഒരു പഴയ ബസ് ഒത്തുകിട്ടുകയും ചെയ്തു. സമ്പാദ്യത്തിൽ വലിയൊരു പങ്ക് ആ ബസ് വാങ്ങാൻ ചിലവായി. ബസ് നടത്തിപ്പിനായി ശുപാർശ വഴിയും അല്ലാതെയുമൊക്കെ കണ്ടെത്തിയ തൊഴിലാളികളെ അയാൾ നിയോഗിച്ചു. ഇന്നസെന്റ് അവതരിപ്പിച്ച എക്സ് മിലിട്ടറി സാരഥി ചാത്തുകുട്ടിയും ജഗദീഷ് അവതരിപ്പിച്ച കണ്ടക്ടർ വത്സൻ എന്ന വിനീതദാസനും തന്നെ. ക്ലീനർ തൊഴിൽ സുഹൃത്തും വിശ്വസ്തനുമായ ഹംസയ്ക്കും അയാൾ നൽകി. മാമുക്കോയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സഹോദരൻ കുമാരന്റെ ശുപാർശയിലാണ് ഡ്രൈവറും കണ്ടക്ടറും ജോലിക്ക് കയറിയത്. മുരളിയുടെ ബസ്സിന് അയാൾ നൽകിയ പുതിയ പേര് ഗൾഫ് മോട്ടോർസ് എന്നാണ്. അമ്പലക്കടവ് ചെട്ടിക്കാട് റൂട്ടിലോടുന്ന KLE 8085 ഗൾഫ് മോട്ടോർസ് എന്നാൽ അയാളുടെ ഭവന സാഹചര്യങ്ങളും കുറച്ചൊക്കെ മോശമാക്കുന്നുണ്ട്. കാരണം സഹോദരന്മാർ രണ്ടാൾക്കും ആശയമാദ്യമത്ര താല്പര്യമില്ലായിരുന്നു. എങ്കിലും ക്രമേണ അവരും ആ തീരുമാനത്തിനൊപ്പമുണ്ട്.
3: ബാബുമോൻ ട്രാവൽസ് എന്നാക്കിയാലോ?
5: അതെ, ഒരു ഓമനത്തോണ്ട്.
3: ഇവിടെ ആദ്യമായിട്ടുണ്ടായ കുട്ടി സുനിതയല്ലേ? സുനിതമോൾ ട്രാൻസ്പോർട്ട് സർവീസ് എന്നായാലും കുഴപ്പമൊന്നുമില്ല.
1: ഏയ്, ബസ്സിന് മനുഷ്യന്മാരുടെ പേരിടുന്നത് ശരിയല്ല. നമ്മുടെ കുടുംബം കരകയറിയത്, നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിയത്, ചേട്ടന്മാരൊക്കെ രക്ഷപ്പെട്ടത്. എന്തിന്? എനിക്ക് ഈ ബസ് മേടിക്കാനുള്ള യോഗം തന്നെ ഉണ്ടായത് എല്ലാം ഗൾഫിലെ പണം കൊണ്ടാണ്. അതുകൊണ്ട് ആരും എതിര് പറയരുത്. നമുക്ക് ഗൾഫ് മോട്ടോഴ്സ് എന്ന് പേരിടാം.
0: മുരളിയും സുഹൃത്ത് പപ്പനും മുതലാളിയും ശിങ്കിടിയും ചമഞ്ഞ് സദാസമയം ആദ്യ ദിവസങ്ങളിൽ ആ ബസ്സിനൊപ്പം സഞ്ചാരമാണ്. താനൊരു ഉത്തരവാദിത്തപ്പെട്ട മുതലാളിയായെന്ന ചിന്തയൊക്കെ അയാളുടെ ഉള്ളിലുണ്ടാകാം. ബസിന്റെ ആവശ്യങ്ങൾക്കായി അയാൾ ഒരു ചെറിയ ഓഫീസ് മുറിയും തുറന്നു. എന്നാൽ ബസിന്റെ അവസ്ഥ അത്ര മെച്ചമൊന്നുമല്ല. റോട്ടിലോടുന്ന റൂട്ട് ബസ്സാണ്. ഭേദപ്പെട്ട പഴക്കം അതിനുണ്ട്. തകരാറുകൾ വഴി മുരളിയുടെ കയ്യിൽ നിന്ന് സംഖ്യ ഇറങ്ങുന്നുണ്ട്. ഇതിനിടയിൽ അത് അപകടത്തിലും പെട്ടു. പലർക്കും പരിക്ക് പറ്റി. പിന്നീട് ജീവിതത്തിൽ നിർണായക സ്ഥാനം കരസ്ഥമാക്കുന്ന രമയെന്ന ആ ഗ്രാമീണ പെൺകുട്ടിയെ മുരളി പരിചയപ്പെടുന്നതും ഗൾഫ് മോട്ടോർസ് ഉണ്ടാക്കിയ അപകടം വഴി തന്നെയാണ്. തൊഴിലുടമയെന്ന സ്വപ്ന പദത്തിൽ നിന്ന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അയാൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപകടം വഴിയും ഭേദപ്പെട്ട ഒരു സംഖ്യ കയ്യിൽ നിന്നിറങ്ങി. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ മുരളി ശ്രമിക്കുകയാണ്. കഥയിൽ പ്രധാന വഴിത്തിരിവാകുന്നത് കണ്ടക്ടർ വത്സന്റെ ചതി വഴി തന്നെയാണ്. അമ്പലക്കടവ് ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. ദിവസങ്ങളോളം മുരളിയുടെ ബസ്സോടി ലഭിച്ച കളക്ഷൻ തുകയുമായി അതുവരെ വിശ്വസ്തം ചമഞ്ഞ എന്നാൽ യഥാർത്ഥത്തിലൊരു മുഖസ്തുതിക്കാരൻ മാത്രമായ വത്സൻ മുങ്ങി. തുടർന്ന് കണ്ടക്ടർ തൊഴില ഉടമ തന്നെ സ്വീകരിച്ചു.
1: മത്സ്യന്റെ ഇവിടല്ലേ ഇത്?
6: അതെ, മനസ്സിലായില്ല.
1: ഞാൻ ആരാണെന്ന് അവന് മനസ്സിലാവും. വിളിക്കണേ.
6: അവനിവിടെ ഇല്ലല്ലോ.
1: നുണ പറയരുത്. അവൻ എവിടെ പോയി വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ അവന്റെ അച്ഛനല്ലേ?
6: അതെ. എന്താ സാറേ, വല്ല കുഴപ്പവും?
1: കുഴപ്പം കാണിച്ചത് അവനല്ല, ഞാനാ. ആരാന്നോ എന്താന്നോ അറിയാതെ നിങ്ങളുടെ മകന് ഞാൻ ജോലി കൊടുത്തു. ഒരു തൊഴിലാളിയുടെ വിഷമങ്ങൾ അനുഭവിച്ചറിഞ്ഞവനായതുകൊണ്ട് ഞാൻ അവന്റെ ഡിപ്പോസിറ്റ് വാങ്ങിച്ചില്ല. കയ്യിൽ കൊടുത്താൽ കള്ളനും കക്കയില്ല എന്നൊരു ചൊല്ലുണ്ട്. ഇവ കള്ളനല്ല, പെരും കള്ളനാ. അന്യനായിട്ട് ഞാൻ അവനെ വിശ്വസിച്ചു. ഞാൻ അവന് ജോലി കൊടുത്ത് തെറ്റായി പോയി. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്താൽ ഞാൻ ഒരു ബസ് വാങ്ങിച്ചത് അറിയോ? ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിയാൽ എന്റെ എല്ലാ കടങ്ങളും തീരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഉണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്തുകൊണ്ട് നിങ്ങൾ മകൻ മുങ്ങിക്കളഞ്ഞു. ഞാൻ അവനെ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കണ്ട.
0: ഒരു ദിവസം ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് വത്സനെ കണ്ട മുരളിക്ക് നിയന്ത്രണം നഷ്ടമായി. അയാളെ മുരളി പരസ്യമായി മർദ്ദിച്ചു. ആ ബസ് അപകടം വഴി നേരത്തെ തന്നെ തൊഴിലാളി സംഘടനയുമായി മുരളിക്ക് ഉരസേണ്ടി വന്നിട്ടുണ്ട്, ചാത്തുകുട്ടിയെ ശാസിച്ചത് മൂലം. വത്സനെ മർദ്ദിച്ചതുകൂടിയായതോടെ അവർ മുരളിയുമായി വല്ലാതെ തെറ്റി.

0: കള്ളക്കഥ ഉണ്ടാക്കി വത്സനെ പിരിച്ചുവിട്ടു. യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാളെ റോഡിലിട്ട് തല്ലിച്ചതച്ചു. സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ. ഇയാൾ തിക്കാരിയാണ്. ഇയാളിട്ടിരിക്കുന്ന ഈ കാക്കി കുപ്പായം ഒരു താൽക്കാലികം മറയാണ് സാറേ. അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ്. അത് ഞങ്ങൾ കണ്ടതാണ്. ഹാട്ടിൻ ചൊലിട്ട ചെന്നായാണ് ഇയാൾ.
1: അല്പസംയമനത്തോടെ സംസാരിച്ചാൽ കൊള്ളാം. തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാര് പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട്. ചെയ്തത് തെറ്റാണെങ്കിലും റോഡിൽ വെച്ച് അവനെ

0: കണ്ടപ്പോ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു
1: സർ. ഞാൻ ആകെ കടത്തിലായിരുന്നു. ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത്.
0: രൂപഘട്ടം സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല?
1: അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം.
2: ഒരാരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല, കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം.
1: എനിക്ക് ആരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല.
0: ഇയാള് ധികാരിയാണെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ടാ അനുരഞ്ജനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്.
2: എന്ന് പറഞ്ഞ എങ്ങനെയാ? അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാ അത്. യാത്രക്കാരൻ നടന്നോട്ടുന്നു, ഒരു ഓഫീസറായിട്ടല്ല ഒരു ഇടനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ, നിങ്ങൾ ഒരു കോംപ്രമൈസിൽ എത്തണം.
0: ഞങ്ങൾ ഒരുക്കുവാണ് സർ. വത്സനെ തിരിച്ചെടുക്കണം, മാപ്പ് പറയണം, പിരിച്ചുവിട്ട അന്ന് മുതലുള്ള നഷ്ടവും കൊടുക്കണം.
1: സർ, ഞാനൊരു കോംപ്രമൈസിന് തയ്യാറാണ്. കട്ടുകൊണ്ടുപോയ രൂപ മുഴുവൻ അവൻ എനിക്ക് തിരിച്ചു തരണം. ഒരു കള്ളനെ ജോലിക്കെടുക്കുന്ന പ്രശ്നമില്ല, ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേയില്ല.
0: അനുഭവിച്ചറിഞ്ഞാലേ നീയൊക്കെ പഠിക്കൂ.
1: നീ എന്നെ ഒരു പുല്ലും പഠിപ്പിക്കാനില്ലടാ. തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ.
2: മിസ്റ്റർ മുരളീധരൻ,
0: ഈ ഓഫീസിൽ വെച്ചായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടും.
1: ഇവിടെ വരണോ എന്ന് പറയടാ, ഞാൻ അവിടെ വരാം.
0: ആ കാണാം,
1: ആ കാണാം.
3: തുടർന്ന് ഈ സംഭവ വികാസങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് നടൻ മുരളി അവതരിപ്പിച്ച യൂണിയൻ നേതാവ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ആ പാവപ്പെട്ടവന്റെ ബസ് അടിച്ചു പൊളിക്കുന്നതിലേക്ക് വരെയാണ്. ഇനി ആ ബസ് നന്നാക്കി റൂട്ടിലിറക്കി ഓടിക്കാൻ മുരളിയുടെ കയ്യിൽ പണമില്ല. അതത്രയും പല വഴിക്ക് പോയി കഴിഞ്ഞു. അതിനാൽ അയാൾ വീണ്ടും ഗൾഫിലേക്ക്. വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതം വീണ്ടും. ഇത് മുരളിയുടെ മാത്രം കഥയാണെന്ന് പറയാനാകില്ല. സമൂഹത്തിൽ നാം കണ്ടിട്ടുള്ള പലരുടെയും കഥ, വേണ്ടപ്പെട്ടവരാലും സാമൂഹിക സാഹചര്യങ്ങളാലുമെല്ലാം വഞ്ചിക്കപ്പെട്ടവരുടെ കഥ.
4: നീ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് എത്ര കാലായി?
5: 7 കൊല്ലം
4: ആയല്ലോ. ഇതിനിടയില് നിന്റെ ചേട്ടന്മാർക്ക് ഒരുപാട് കാശ് നീ അയച്ചു
5: കൊടുത്തിട്ടുണ്ടാവും.
4: അത് ഉണ്ടോ ഇല്ലയോ?
5: ഉണ്ട്.
4: ആ ആ രൂപയിൽ നിന്ന് 1 രൂപയെങ്കിലും മുടക്കി ഇവരിൽ ആരെങ്കിലും നിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ടുണ്ടോ?
5: ഞങ്ങളെല്ലാം ഒന്നല്ലേ അമ്മാവ.
4: അല്ല, നിങ്ങൾ 3 പേരാ. കിട്ടിയതൊക്കെ അവന്മാർ സ്വന്തം തടിവേർപ്പിക്കാനല്ലേ ഉപയോഗിച്ചത്. മൂത്ത കള്ളന്റെ കൂടെ ചേർന്ന് നീ ഹോട്ടലിൽ തുടങ്ങാൻ പോയാൽ അവൻ നിന്നെ മുക്കും. എന്റെ വിശാലത്തിന്റെ കല്യാണത്തിന് 10 പവൻ സ്വർണത്തിന്റെ പണം അയച്ചു തന്നവനാ നീ. എന്റെ മോന് വിസ ഒപ്പിച്ചു കൊടുത്തവനാ നീ. ആ സ്നേഹവും നന്ദിയും എനിക്ക് നിന്നോടുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, നീ ഒരു പാവാ, അവന്മാര് നിന്നെ വിഴുങ്ങും.
5: ഞാനത് വല്യേട്ടനോട്.
4: ഇനി ഇപ്പൊ അവന്മാര് വിഴുങ്ങിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ബിസിനസ് ബിസിനസ് എന്ന് പറയുന്ന എന്റെ കുഴപ്പം എവിടെയെന്നറിയാമോ? ചിലപ്പോ ഭീമമായ നഷ്ടം സംഭവിക്കും.
3: വരവേൽപ്പ് എന്ന ചിത്രം ജീവിത കാഴ്ചകൾക്കൊപ്പം ചിന്തകൾ കൂടി ധാരാളമുള്ളതാണ്. സിനിമയിൽ എഴുത്തുകാരൻ ന്യായമായും തീർച്ചയായും നായകന്റെ പക്ഷത്താണ് നിലകൊള്ളുന്നത്. അപ്പോഴും അയാളുടെ പ്രവർത്തനങ്ങൾ വിമർശനപരമായി കാണുന്നവർക്കുള്ള എതിർചിന്തകളും ചിത്രത്തിലുണ്ട്. അതത്രമാത്രം തെളിച്ചു പറഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തിപരമായ നിരീക്ഷണം. സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ ബസ് വാങ്ങി സർവീസ് ആരംഭിച്ച് ബോബി കൊട്ടാരക്കര കഥാപാത്രം പപ്പനെ ഒപ്പം കൂട്ടി ഒരു ടാക്സിയിൽ സദാസമയം അതിന് പിന്നാലെയുണ്ട് മുരളി. ക്രമേണയാണ് ആ മനുഷ്യന് കാര്യങ്ങൾ മനസ്സിലാകുന്നത്, വേഷം കെട്ടഴിച്ചു വെക്കുന്നതും. തുടർന്ന് അയാൾ ആ ബസ്സിൽ മേൽനോട്ടത്തിന് കയറുന്നുമുണ്ട്. എന്തിന് ഓഫീസ് മുറിയൊക്കെ തുറക്കണമെന്നത് മറ്റൊരു ചിന്ത. വിമർശനപരമായി ചിന്തിച്ചാൽ മുൻപരിചയമൊന്നുമില്ലാത്ത ബസ് വ്യവസായത്തിലേക്ക് ഇറങ്ങിയ മുരളി പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണാതെ പോയെന്നൊരു വശം കൂടി ഇവിടെയുണ്ട്. കയ്യിലത്ര വലിയ ധനമൊന്നുമില്ലാത്ത മുരളി മറ്റൊരുവനെ കണ്ടക്ടറായി നിയമിക്കുന്നതിനു പകരം ആ തൊഴിൽ ആദ്യമേ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ നഷ്ടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാമായിരുന്നു. കാര്യങ്ങൾ കുറേയും കൂടി മനസ്സിലാക്കി മുൻപോട്ട് പോകാനാകുമായിരുന്നു. അധിക വരുമാനം നേടാനും കഴിയുമായിരുന്നു. ഇതിനൊരു മറുവശമുള്ളത് താൻ കാരണം ചില കുടുംബങ്ങൾ കൂടി പുലർന്നോട്ടെയെന്ന ആ പഴയ ഗൾഫ് തൊഴിലാളിയുടെ നല്ല മനസ്സാണ് എടുത്തു കാട്ടപ്പെടേണ്ടതെന്നാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം ചില തിരിച്ചടികളും പ്രശ്നങ്ങളുമൊക്കെ ആ തിരക്കഥയിൽ ഒരുക്കിയാൽ മാത്രമേ അത് ഹൃദയങ്ങൾ കവരുന്ന ഒരു സിനിമയായി രൂപാന്തരപ്പെടുകയുള്ളൂ. 3.5 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ചർച്ചകളിൽ വരവേൽപ്പ് നിറഞ്ഞു നിൽക്കുന്നതും മുരളി നേരിട്ട ഈ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. മുരളി നിയമിച്ച തൊഴിലാളികൾ സംഘടിച്ച് ശക്തരായവരാണ്. എന്നാൽ ചെറുകിട മുതലാളിയായ മുരളി അവർക്കായുള്ള സംഘടനയിൽ അംഗമല്ല എന്ന് സിനിമ പറയുന്നു. ഗൾഫ് മോട്ടേഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സംഘടനാ ഭാരവാഹികൾ അത്ര തൽപരരല്ല. അവരതൊക്കെ നോക്കി നിൽക്കുക മാത്രമാണ്. ഉപജീവനം നയിക്കാൻ ഒരു ചെറിയ സംരംഭം ആരംഭിച്ച അയാൾ ഏറ്റവും കുറഞ്ഞ പക്ഷം അവർക്കായുള്ള സംഘടനയിൽ അംഗമായിരുന്നുവെങ്കിൽ കുറച്ചൊക്കെ ഗുണങ്ങൾ ഉണ്ടായേനെ എന്ന ചിന്തയ്ക്കുള്ള സാധ്യത കൂടി ഇവിടെയുണ്ട്. ഒരുപക്ഷെ ആ ബസ് പെർമിറ്റ് ചുളുവിലേക്ക് സ്വന്തമാക്കാമെന്ന ചിന്തയൊക്കെ അവരിൽ പലർക്കും ഉണ്ടാകാം. അവർ നൽകുന്നതിലേറെ പരിഗണന ശ്രീനിവാസൻ കഥാപാത്രം ആ വെഹിക്കിൾ ഇൻസ്പെക്ടറും തിലകൻ അവതരിപ്പിച്ച ലേബർ ഓഫീസർ രാമകൃഷ്ണനുമൊക്കെ മുരളിയുടെ തകർച്ചയിൽ അയാൾക്ക് നൽകി വരുന്നു.
6: സമരം നടന്നു, സമരക്കാരെ തല്ലി, ബസ് തല്ലി തകർത്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല.
5: അതെന്താ അങ്ങനെ?
6: കണ്ടക്ടർ കട്ടപ്പോഴും അയാളെ തല്ലിയപ്പോഴും പിന്നെ സമരം നടന്നപ്പോഴും ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉള്ളതായി മിസ്റ്റർ മുരളീധരൻ കരുതിയിട്ടില്ലല്ലോ.
7: ഒരു സമരം നടന്നാൽ ഉടനെ കോർട്ടിൽ പോവാ വേണ്ടത്? പോലീസിനെ കൊണ്ട് സമരക്കാരെ തല്ലിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം എന്താ?
2: ശരിയാ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല.
6: പണം ഉണ്ടായതുകൊണ്ട് മാത്രം ബിസിനസ് നടത്താനാവില്ല.

0: ഗൾഫിൽ പോയി നാല് കാശുണ്ടാക്കി പോരും. അറിയാത്തവരോ ബിസിനസ്സിൽ ചെന്തിയാടും.
1: ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട. ബിസിനസിന്റെ വിവരവും വിവരക്കടൊന്നും ആരോട് പറയേം വേണ്ട. പുതിയൊരു ബസ് റൂട്ട് പാസ്സാകുന്ന കേട്ടാല് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ പണക്കെട്ടുമായിട്ട് പായുന്നതാണ് ബിസിനസ്. നിങ്ങളുടെ വിവരം
2: സർ, ഞാനൊരു തുക്കട ബസിന്റെ തുക്കട മുതലാളി, പോരാത്തേന് കാക്കിയിട്ടൊരു കണ്ടക്ടറും. എന്നെ ഇവരുടെ കൂടെ ചേർക്കാൻ ഇവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. മാത്രമല്ല, എനിക്ക് ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് ഇല്ല, ഡയനേഴ്സ് കാർഡ് ഇല്ല.
1: നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, മുരളീധരൻ ബസ് വാങ്ങിയത് കട്ടിട്ടോ പിടിച്ചുപറിച്ചിട്ടോ ഒന്നുമല്ല. മറ്റ് മുതലാളിമാർ ചെയ്യാറുള്ള പോലെ തൊഴിലാളികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിട്ടില്ല. മൂന്നാലാൾക്ക് പണി കിട്ടുന്ന ഒരു ചെറിയ ഏർപ്പാട്, ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അയാൾ അതിനുവേണ്ടി ചെലവഴിച്ചു. പ്രഭാകരനോടൊരു കാര്യം പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കരുത്. നിങ്ങൾ ഈ ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയ ഒരു കള്ളന് വേണ്ടിയാ. ഉത്സവകാലത്തെ കലക്ഷനായ മുങ്ങി എന്നുള്ള കാര്യം 100% സത്യമാ.
3: അങ്ങനെ ഏകപക്ഷീയമായിട്ട് സംസാരിക്കരുത്. കട്ടവൻ സാറിനോട് ഒന്ന് പറഞ്ഞോ, അവൻ കട്ടെന്ന്.
1: വാചക കസർത്തൊന്നും വേണ്ട. ഓക്കെ, എനിക്കറിയാം. ഇവിടെ താനൊരു തൊഴിലാളി നേതാവാണെന്നാണല്ലോ പറയുന്നേ. ബസ് തല്ലി പൊളിച്ചോണ്ട് താൻ എന്ത് നേടി? മൂന്നാല് തൊഴിലാളികളുടെ കഞ്ഞൂടി മുട്ടിച്ചു. ഒരു പാവപ്പെട്ടവന്റെ ജീവിതം കുട്ടിച്ചോറാക്കി.
3: സാറേ, ഒരു ഇടനിലക്കാരന്റെ ഭാഷയിലല്ല സാറിപ്പോ സംസാരിക്കുന്നത്. ഞാൻ ബസ് തല്ലി പൊളിച്ചെന്നു. സമരം ചെയ്യുന്ന തൊഴിലാളികളെ കരുതേച്ച് കാണിക്കാനും അങ്ങനെ സമരം പൊളിക്കാനും വേണ്ടി ഇയാൾ തന്നെ ബസ് തല്ലി പൊളിച്ചത്.
2: അതെ, ഞാൻ തന്നെ ബസ് തല്ലി പൊളിച്ചത്. ആ സമയത്ത് താൻ എന്തിനവിടെ വന്നു എന്നെ തടയാനോ? എടോ, തന്റെ കരണത്ത് ഞാനിപ്പോ പൊന്നീച്ച പറപ്പിച്ചില്ലേ? ആ പാടലാണോ തന്റെ മുഖത്ത് കരിവാളിച്ച് കിടക്കുന്നത്? ഞാൻ ഗൾഫ് മൂരാച്ചയാണത്രേ. എടോ, ഗൾഫിൽ നിന്ന് വരുന്ന പണമില്ലായിരുന്നെങ്കിൽ നിന്നെ പോലുള്ള ആയിരങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് ചത്തേനെ. എല്ലാവനും വേണം ഹിറ്റാച്ചി ടിവിയും നാഷണൽ വിസയറും ഒക്കെ. ഇതൊന്നും ദുബായിലെ മാർക്കറ്റിലെ ചുമ്മാ കിട്ടുന്നതല്ല. നിനക്കൊക്കെ ഗൾഫുകാരനെ പുച്ഛം. സുഹൃത്തെ, താങ്കൾ വലിയ നേതാവാണ്, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന ധീരനാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് തനിക്ക് എന്തറിയാം? താങ്കൾക്ക് ഒരു ബസ് ഓടിക്കാൻ അറിയോ? താൻ ഒരു ദിവസങ്ങളിൽ ഒരു കണ്ടക്ടറായി പണിയെടുത്തിട്ടുണ്ടോ? പോട്ടെ, തനിക്കൊരു ബസ് കഴുകാൻ അറിയണോ?
3: ഇവന്റെ ധിക്കാരം കേൾപ്പിക്കാനായിരിക്കും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്.
2: എന്താ പൊള്ളുന്നുണ്ടോ? അന്ന് നീ പറഞ്ഞു ഞാൻ ആട്ടിൻ തോലിട്ട ചെന്നായാണെന്ന്. മുതലാളിയുടെ നേരെ തൊഴിലാളികളെ കൊണ്ട് അനാവശ്യമായി സമരം ചെയ്യിപ്പിച്ചിട്ട് അതേ മുതലാളിയുടെ പിൻവാതിൽക്കൽ അയാളെറിയുന്ന എച്ചിലേലയ്ക്കും വേണ്ടി വാലും കൂട്ടിയിരിക്കുന്ന നീ അല്ലടാ ആട്ടിൻ തോലിട്ട ചെന്നായി.
4: രേവതി അവതരിപ്പിച്ച രമയെന്ന ആ ബസ് ഉണ്ടാക്കിയ അപകടത്തിൽ പരിക്കേറ്റ യുവതിയും മുരളിക്കൊപ്പം തന്നെ നിൽക്കുന്നവളാണ്. അയാൾ അതുവരെ കൈപിടിച്ച് നടത്തി നിലയും വിലയും ഉണ്ടാക്കി നൽകിയ വീട്ടുകാരേക്കാൾ കൂടെ നിന്നത് യഥാർത്ഥത്തിൽ ആ യുവതിയാണ്. ഒരുപക്ഷെ നാളെ ഗൾഫിൽ നിന്ന് അയാളുടെ മടങ്ങിവരവ് അവൾക്കായിയാകാം. പ്രതീക്ഷകൾ അസ്തമിക്കാതിരിക്കുക എന്നതാണല്ലോ മനുഷ്യജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന ഘടകം. വരവേൽപ്പെന്ന സിനിമ മുരളിയുടെ പക്ഷത്തു തന്നെ നിൽക്കുന്നതാണ്. ഒപ്പം തൊഴിലാളി എന്ത് തെറ്റ് ചെയ്തവനായാലും സംരക്ഷിക്കേണ്ട കടമ അയാൾ ഉൾപ്പെട്ട സംഘടനകൾക്കുണ്ടോ എന്നുള്ള ചിന്ത കൂടി മുൻപോട്ട് വെക്കുന്നതുമാണ്. അങ്ങനെയൊരു സംരക്ഷണം തെറ്റ് ചെയ്ത തൊഴിലാളിക്ക് നൽകേണ്ടതില്ല എന്നതാണ് വ്യക്തിപരമായ അഭിപ്രായം. കാരണം നീതിയുടെ പക്ഷത്ത് വേണം നാം നിൽക്കാൻ. തൊഴിലും തൊഴിലുടമയും തൊഴിലാളി സംഘടനകളും അതിന്റെ ഗുണഭോക്താക്കൾ കൂടിയായ സമൂഹവുമെല്ലാം പരസ്പര പൂരകങ്ങൾ തന്നെ. ഒന്നിന്റെ വീഴ്ച മറ്റുള്ളവയെയും ബാധിക്കും. ഗൾഫ് മോട്ടോസ് അമ്പലക്കാടെന്ന ഒറ്റ ബസ് മാത്രമുള്ള കുഗ്രാമത്തിലേക്ക് ഓട്ടം നിർത്തിയാൽ രമയടക്കം അനേകരുടെ യാത്രാമാർഗം മുട്ടും. അവർ കൂടുതൽ തുക നൽകി ബദൽ മാർഗങ്ങൾ തേടേണ്ടി വരും. വരവേൽപ്പിൽ തിക്കുറിശി സുകുമാരൻ നായർ അവതരിപ്പിച്ച ഗോവിന്ദൻ നായർ എന്ന ഒരു വൃദ്ധ കഥാപാത്രമുണ്ട്. മുരളിയുടെ ഒരു മുൻപതിപ്പാണ് താനെന്ന് ഗോവിന്ദൻ നായർ പറഞ്ഞു വയ്ക്കുന്നു. അയാൾ കടന്നുപോയ വഴികൾ പലതും ഒരുപക്ഷെ മുരളിയുടേതിന് തുല്യമായിരിക്കാം.
5: എപ്പോഴാ ജപ്തി? അല്ല, അവരുടെ വർത്തമാനം കേട്ടിട്ട് ഏറി വന്നാലഞ്ച് ദിവസം, അതിനപ്പുറമില്ല. ഈ ജപ്തി എന്ന് പറഞ്ഞ ഇഞ്ചിൻ മറ്റു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം അഴിച്ചുകൊണ്ട് പോവുകയാണ് പതിവ്. ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്നോട് സഹകരിച്ചില്ല, ഇപ്പൊ ഓട്ടം നിലച്ചു, ഇനിയെങ്കിലും സഹകരിച്ചൂടെ? അല്ല, അവര് കൊണ്ടുപോകാത്ത ബാക്ഷികളൊക്കെ നമുക്കൊരു വിലയിടാം. എനിക്ക് തരണം. ബി പ്രാക്ടിക്കൽ.
2: നിങ്ങളൊരു കഴുകനാണ്, ശവത്തിന് ചുറ്റും വട്ടവിട്ട് പറക്കുന്ന കഴുകൻ.
5: ഓണയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്നെ കഴുകനെന്നോ കാട്ടാണെന്നോ ഒക്കെ വിളിക്കാം. പക്ഷേ ഈ സ്റ്റേജ് കഴിഞ്ഞു വന്നവനാണ് ഞാനും. തെളിച്ചു പറയാം, നിങ്ങൾ എന്റെ തന്നെ ഒരു പുനർജന്മമാണ്. കുട്ടി, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അറിയാമോ? ഇതുവരെ ഞാൻ വിറ്റുകൊണ്ടിരുന്ന പാർസലുകളൊക്കെ എന്റെ തന്നെ മഹത്തായ ഒരു ബസ് സർവീസിന്റെ അവശിഷ്ടങ്ങളാണ്. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ അവസ്ഥയിലെത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. നിങ്ങൾ ചെറുപ്പമാണ്, എന്നെ പോലെ ഇതെല്ലാം തൂക്കിക്കൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടാണ് എനിക്ക് തന്നേക്കാൻ പറഞ്ഞത്. എനിക്കിപ്പോ ഇതെല്ലാം നല്ല ശീലമായി. എന്റെ പ്രതിച്ഛായുള്ള മറ്റൊരാളെ ഇനി കാണുവാൻ ഇടവരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് കുട്ടി.
4: അടുത്തതായി നമുക്ക് CP എന്ന സി പൗത്രന്റെ കഥയിലേക്ക് കടക്കാം. വീണ്ടും ഒരു മോഹൻലാൽ കഥാപാത്രം, വീണ്ടും ഒരു ശ്രീനിവാസൻ രചന. ശ്രീനിവാസൻ ശിവദാസൻ എന്ന പ്രധാന വേഷത്തിൽ എത്തിച്ചേർന്ന മറ്റൊരു സാമൂഹിക ചിത്രം. പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച വെള്ളാനകളുടെ നാടെന്ന സിനിമയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. സിനിമയിലെ നായകൻ പവിത്രൻ നായർ അയാളുടെ സഹോദരൻ രാധാകൃഷ്ണൻ നായരെ പോലെ മറ്റൊരു കോൺട്രാക്ടറാണ്. എന്നാൽ ഒരു പ്രധാന

0: വ്യത്യാസം ഈ സഹോദരന്മാർ തമ്മിലുണ്ട്. കരമന ജനാർദ്ദനൻ നായർ അവതരിപ്പിച്ച രാധാകൃഷ്ണൻ ഉന്നത നിലയിലാണ്. അതിനയാളെ സഹായിക്കുന്നതിൽ സഹോദരി ഭർത്താവ് പ്രഭാകരൻ നായർ എന്ന PWD എഞ്ചിനീയർ അടക്കമുള്ളവരുടെ വഴിവിട്ട പ്രവൃത്തികളും ഉണ്ടാകും. പ്രഭാകരൻ നായരെ സോമൻ അവതരിപ്പിച്ചു. എന്നാൽ അത്രയൊന്നും വളർന്നിട്ടില്ലാത്ത, ആ ഭവനത്തിൽ വലിയ സ്വീകാര്യതയൊന്നുമില്ലാത്ത പവിത്രന്റെ കയ്യിൽ ധനമില്ല. ജ്യേഷ്ഠന്റെയും അളിയന്റെയും ഒന്നും അത്ര തട്ടിപ്പും അഴിമതിയുമൊന്നും കയ്യിലില്ലെങ്കിലും തന്നെ കൊണ്ടാകുന്നതുപോലെ ചെറിയ തരികിടിയൊക്കെ CP കരാർ ജോലികളിൽ കാണിക്കുന്നുണ്ട്. കുറെയൊക്കെ അയാളുടെ നിവൃത്തി കേടുകൊണ്ടാണ്. എങ്കിലും ആ തട്ടിപ്പുകൾക്ക് ന്യായമൊന്നുമില്ല.
1: ഓക്സിജൻ നിന്നാൽ രോഗി മരിക്കും, പണം ഇല്ലെങ്കിൽ നമുക്ക് പണി നിർത്താം.
2: അത് പറ്റില്ല, പണിക്കാരൻ ഞാൻ കൈകാര്യം ചെയ്തോളാം. സാർ ഒരു കാര്യം പറഞ്ഞോ, ആ പഴയ കമ്മീഷണറെ ലീവി പോയതല്ല.
1: ഗുഡ് മോർണിംഗ് സിപി അണ്ണ,
2: കുറച്ചുകൂടെ കൂടെ ഇട്ടുണ്ട് കൂടെ. എന്താ പറഞ്ഞ,
1: ലീവിൽ പോയതല്ല,
2: ലീവി പോയതല്ല, ട്രാൻസ്ഫർ ആയി പോയതാണ്. പുതിയ കമ്മീഷണർ ചാർജ് എടുക്കാൻ വരും. പഴയ കമ്മീഷണറുമായി ഉടക്കിയതോടെയാണല്ലോ നമ്മൾ കുഴിയിലായത്.
1: തന്റെ അളിയൻ എഞ്ചിനീയർ ചെക്ക് മെഷർമെന്റിന് എപ്പോ വരും?
2: അയാള് തോന്നുമ്പോ പറട്ട്.
1: വർക്ക് പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് ബില്ല് പ്രിപ്പയർ ചെയ്ത് അയക്കണ്ടേ?
2: ഞാന് ഓവർസിയറെ കാണാൻ പോവാ. ഗോപി, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. റോഡിന്റെ നടുവിൽ ബോളർ ഇട്ടാൽ ശരിയാവില്ല. റോഡിന്റെ സൈഡിൽ ബോളർ ഇട്ടാ മതി. സൈഡിലെ ചെക്കിങ്ങിന് വരുമ്പോ
1: നടുക്ക് പദമുള്ള ഭാഗത്ത് ബോളർ ഇട്ടില്ലെങ്കിൽ വരുന്ന വാഹനങ്ങൾ പാതാളത്തിലേക്ക് പോകും.
2: അതൊക്കെ ഈശ്വരന് വിട്ടുകൊടുത്താ മതി. സർവത്ര ബോളർ ഇട്ട് നീ എന്നെ ചിരട്ട എടുപ്പിക്കുന്നു. ആദ്യം ഞാനും നന്നാകട്ടെ, പിന്നെ നമുക്ക് നാട് നന്നാക്കാം. ഞാൻ പറയുന്നത് ചെയ്താ മതി, ഓവറാക്കട്ടാ.
1: ആ പലചരക്കടക്കാരൻ തെരുവിളിക്കാൻ തുടങ്ങി.
2: പതുക്കെ കാശുള്ള സമയത്ത് കണക്ക് തീർത്തു കൊടുക്കാറുണ്ടല്ലോ. ഇനി ബില്ല് മാറട്ടെ.
1: അതിന് എന്താ?
2: മുനിസിപ്പാലിറ്റിയുടെ വക ഒരു റോഡ് റോളർ ജപ്തി ചെയ്യാൻ വിധി കിട്ടും. അത് വിറ്റിട്ട്
1: അപ്പൊ അടുത്ത കാലത്തൊന്നും നോക്കണ്ടല്ലേ.
2: ബില്ല് മാറിയില്ലുള്ള കാര്യമാ പറഞ്ഞത്.
0: വെള്ളാനുകളുടെ നാടെന്ന സിനിമയിലെ പ്രധാന വഴിത്തിരിവ് ഒരു പാലം പൊളിഞ്ഞു വീഴുന്നതാണ്. നിർമ്മാണ കരാർ ഏറ്റെടുത്തത് രാധാകൃഷ്ണനായിരുന്നു. ആ പാലം പൊളിഞ്ഞ് ഒരു ബസ് പുഴയിൽ വീണു. ഉത്സവം കഴിഞ്ഞു വന്ന ജനക്കൂട്ടം അതിലുണ്ടായിരുന്നു. അവർ പലരും അപകടത്തിൽ മരണപ്പെട്ടു. സത്യസന്ധനും കർമ്മധീരനുമായ ശിവദാസൻ എന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയും മകനും ആ അപകടത്തിൽ മരണപ്പെടുകയാണ്. എന്നാൽ രാധാകൃഷ്ണൻ ശ്രമിച്ചത് ആ അപകടത്തെ ഒരു അട്ടിമറിയായി വരുത്തി തീർക്കാനാണ്. അതിനയാളും പ്രഭാകരനും ചേർന്ന് കരുവാക്കിയത് പിതാവ് പുത്തൻപുരക്കൽ ചന്ദ്രശേഖരന്റെ കാലം മുതൽ കുടുംബത്തിനൊപ്പം നിന്ന കുഞ്ഞാണ്ടി അവതരിപ്പിച്ച കഥാപാത്രം ഡ്രൈവർ കുട്ടനെയായിരുന്നു. രാധാകൃഷ്ണനോടും കുടുംബത്തോടുമുള്ള പകമൂലം താൻ പാലം തകർത്തുവെന്ന് ആ വയോധികൻ മൊഴി നൽകുന്നു. എന്നാൽ കള്ളി വെളിച്ചത്താകാതിരിക്കാൻ അവർ അയാളെ വധിച്ചു. ശിവദാസൻ സമൂഹത്തിലെ ദുഷ്പ്രവണതകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായൊക്കെ അയാൾ CPയുമായും പരിചയപ്പെടുന്നു. ആദ്യം അകൽച്ചയിലായിരുന്നെങ്കിൽ പിന്നീട് CP വരുന്ന തിരിച്ചറിവുകളുടെ വഴിയിൽ അവർ ഒന്നായി മുന്നേറുകയും ചെയ്യുന്നുണ്ട്. സിനിമ ഒരു ഘട്ടം പിന്നിടുമ്പോൾ
3: എന്ന് വാഗ്ഭടാനന്ദ ഗുരുദേവർ പാടി. പക്ഷെ എന്റെ ജീവിതത്തിൽ തന്നെ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമേ ഉണരാനും എതിർക്കാനും എനിക്ക് സാധിച്ചുള്ളൂ. ചിന്തിക്കുന്നവരും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരും ന്യൂനപക്ഷമായിരിക്കും, പക്ഷെ തളർന്നു പോകേണ്ട കാര്യമില്ല.
4: എനിക്ക് മനസ്സിലാവുന്നുണ്ട്,
3: നമുക്കിവിടെ പലതും ചെയ്യാൻ കഴിയും. തെറ്റിദ്ധരിച്ചതിനും വേദനിപ്പിക്കേണ്ടി വന്നതിലും വിഷമമുണ്ട്.
4: ഏയ് സാരമില്ല,
3: നമുക്ക് അടിക്കടി ബന്ധപ്പെടാം. എല്ലാത്തിനും എന്റെ സപ്പോർട്ട് ഉണ്ടാവും. തൽക്കാലം പിരിയാം.
0: പവിത്രന്റെ ഇളയ സഹോദരിയായ ദീപ ലിസി അവതരിപ്പിച്ച കഥാപാത്രത്തെ വിവാഹം കഴിക്കുന്നത് സുധാകരൻ എന്ന രാഷ്ട്രീയക്കാരനാണ്. പാലം അപകടം ഒത്തുതീർക്കാൻ പ്രവർത്തിച്ചു എന്നതാണ് അളിയന്മാർ രണ്ടും അയാളിൽ കണ്ട മേന്മ. എന്നാൽ ഈ വിവാഹം വഴി നഷ്ടമായത് ദീപയുടെ ജീവൻ തന്നെയും. ഭാര്യയെ കാര്യസാധ്യങ്ങൾക്കായി പലർക്കും കാഴ്ചവെച്ചതാണ് കാരണമായത്. യഥാർത്ഥത്തിൽ ദീപ പവിത്രന്റെ സുഹൃത്തും വിശ്വസ്തനുമായ ഗോപിയുമായി പ്രണയത്തിലായിരുന്നു. മണിയമ്പിള്ള രാജു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അയാളിൽ നിന്ന് അവളെ പറിച്ചെടുത്തുകൊണ്ടുകൂടിയായിരുന്നു ആ വിവാഹം. അതാണ് ദുരന്തത്തിൽ അവസാനിച്ചത്. ദീപയുടെ മരണത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ CP അറിയിച്ചത് ശിവദാസനാണ്. രാധാകൃഷ്ണന്റെയും മറ്റും ഗുണ്ടകളുടെ കുത്തേറ്റ് മരണത്തിന്റെ വക്കിൽ പവിത്രന്റെ കയ്യിൽ കിടക്കവേ ഒപ്പം അയാൾ പങ്കുവയ്ക്കുന്നത് അഴിമതിക്കെതിരെ നടത്തിവരുന്ന തന്റെ പോരാട്ടത്തെപ്പറ്റിയുള്ള വിവരങ്ങളും. സമൂഹത്തിലെ കൊള്ളരുതായ്മകൾക്കും അനീതിക്കും വെള്ളാന സംസ്കാരത്തിനുമെതിരെ ദീപയുടെയും കുട്ടന്റെയും ശിവദാസന്റെയും ഒക്കെ രക്തത്തിനുവേണ്ടി കൂടി നടത്തിയ പോരാട്ടങ്ങളുടെ പര്യസമാപ്തിയിൽ നിയമത്തിനു മുന്നിലെത്തുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവരടക്കമുള്ള സാമൂഹിക വിരുദ്ധരും. അപ്പോഴും പവിത്രന്റെ പിതാവ് തിക്കുറശ്ശി സുകുമാരൻ നായർ കഥാപാത്രം പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയവും.
5: സംസ്ഥാനത്തുടനീളം സർക്കാർ വ്യാപകമായ ഒരു അന്വേഷണം നടത്തുകയും ഇനിയും ഇതുപോലുള്ള ചിത്രശക്തികളെ നിയമത്തിന്റെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വസ്തുതകൾ നിർഭയം കോടതി മുമ്പാകെ സമർപ്പിക്കാനുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ച പുത്തമ്പുരയ്ക്കൽ ചന്ദ്രശേഖരൻ നായർ മകൻ പവിത്രൻ നായരെ കോടതി അനുമോദിക്കും.

0: ഇതിലും ഭേദം കുറച്ച് വിഷമാച്ചെന്ന് എല്ലാരും അങ്ങ് കൊന്നുകൂടായിരുന്നു നിനക്ക്. ഏട്ടനും അളിയനും പോലെ ജീവിക്കാൻ പറ്റാത്ത അസൂയമുണ്ടല്ലേ നീ എല്ലാരെയും കൊലക്കൊടുത്തത്.
1: പ്രഭാകരന്റെ കാലി വെള്ളം ഒഴിച്ച് ഈ പടിക്കകത്തേക്ക് കയറ്റിയ നീ തന്നെയല്ലേ?
0: കൊല്ലടാ കൊല്ല്, എന്നെയും കൂടെ അങ്ങ് കൊല്ല്, എന്നെ മാത്രം.
2: പറയട്ടമ്മേ, മുഴുവൻ പറയട്ടെ. കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയാം. എന്റെ പൊന്നനുജത്തിയുടെ ശവം ഈ തളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയപ്പോ ഈ നിലവിളിയൊന്നും ഞാൻ ഇവിടെ കേട്ടില്ല. എന്റെ ചേച്ചിയുടെയും ചേട്ടത്തിയുടെയും മുഖത്തുള്ള ഈ ദുഃഖം അന്ന് ഞാൻ ഇവിടെ കണ്ടില്ല. സ്വന്തം അനുജത്തിയോടുള്ളതിലേറെ സ്നേഹം ഭർത്താക്കന്മാരോടുള്ളത് കൊണ്ടാണോ അതോ അനിയത്തെ കൊലയ്ക്ക് കൊടുത്തത് ഭർത്താക്കന്മാരാണ് എന്ന്
0: അറിയാമായിരുന്നു?
2: ഇല്ല, ഇനി എന്റെ നാവ് ആരുടെ മുമ്പിൽ ഇറങ്ങിപ്പോവില്ല. തിരുവായി കെതിർവായില്ല എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ജീവിച്ചിരുന്നപ്പോ ഈ പവിത്ര നേഴാം കൂലിയായിരുന്നു, തട്ടിപ്പുകാരനായിരുന്നു. സ്വന്തം പെങ്ങളുടെ കല്യാണക്കാരും പോലും അറിയാനും അഭിപ്രായം പറയാനും അർഹതയില്ലാത്തവരായിരുന്നു. അന്ന് ഈ പവിക്ക് ഇത്രയും ഉറക്കെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പെങ്ങൾ മരിക്കില്ലായിരുന്നു. എന്റെ പെങ്ങൾ മരിച്ചപ്പോ എനിക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ? ഉണ്ടോ? അളിയന്റെ ഒത്താശയോടെ ലക്ഷങ്ങൾ മുക്കിക്കൊണ്ട് ഏട്ടൻ കെട്ടിയ പാലം തകർന്ന് മണ്ണടിഞ്ഞു പോയവരുടെ ഉറ്റവർക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ? എന്താ, അല്പം മുമ്പ് എന്നെ ശപിച്ച നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച പത്രക്കാരെയും രാഷ്ട്രീയക്കാരെയും പണവും സ്വാധീനവും കൊണ്ട് ഒതുക്കിയിട്ടും അതിനുവേണ്ടി പാടുപെട്ട ഒരു പാവം മനുഷ്യനെ കൊല ചെയ്തിട്ടും ഇവരുടെ ഭർത്താക്കന്മാർ രക്ഷപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ പണക്കൊതിക്കിരയായ 16 ശവമാണ്. അല്ല, ഞാൻ പ്രതികാരം ചെയ്തല്ല. ഇല്ലമ്മേ, അമ്മയുടെ മകന്റെയും മകളുടെയും ജീവിതം നശിപ്പിച്ചിട്ട് ഞാനിവിടെ സൂഹിച്ച് ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിവിടെ നിന്നാൽ ഇവർക്കും കൂടെയുള്ള ഈ വീടും സ്വത്തും ആദായവും ഒക്കെ എന്റേത് മാത്രമാക്കാനുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇവർ പറയൂ, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. മനഃപൂർവ്വം അല്ലെങ്കിലും എല്ലാവരെയും വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്.
3: അരുത്, നീ എവിടെ പോകുന്നു?
2: എവിടെ പോയാലും എന്നായാലും എന്നെ ഓർത്ത് എന്റെ അച്ഛൻ തലകുനിക്കേണ്ട നിലയിൽ ഞാൻ ജീവിക്കില്ല. സത്യം.
3: ഇല്ല പോലെ, തെറ്റും ശരിയും കേട്ട് എത്രയോ നിരപരാധികൾ വെറുതെ വിടുകയും എത്രയോ അപരാധികളെ ശിക്ഷിക്കുകയും ചെയ്തവനാണ് ഞാൻ. ഇപ്പൊ എന്റെ മനസാക്ഷി കോടതിയിൽ നിന്നെ വിധിക്കുന്നതിലും തെറ്റുപറ്റിയിട്ടില്ല. ആരൊക്കെ കരഞ്ഞാലും ആരെല്ലാം ദുഃഖിച്ചാലും ആരുടെ എല്ലാം ജീവിതം തകർന്നാലും എന്റെ മോൻ ചെയ്തെല്ലാം ശരിയാണ്. ഈ അച്ഛന് നിന്നെ കുറിച്ച് അഭിമാനമേ ഉള്ളു മോനെ.
1: വീണ്ടും നാടുവിട്ട് പോവുകയാണോ? ഒരു ലക്ഷ്യമില്ലാതെ.
2: എനിക്ക് അല്പ സ്വൈര്യം വേണം. ഞാൻ എവിടേക്കെങ്കിലും.
1: ആദ്യം വേണ്ടത് സമാധാനമാണ്. പവിയെ എല്ലാവർക്കും മനസ്സിലായി നിർത്തിവച്ച വർക്കുകൾ തുടരണമെന്ന് പവിയെ നിർബന്ധിക്കാൻ മുനിസിപ്പാലിറ്റിയിൽ എല്ലാവരും പറയുന്നു. എന്താ, നമുക്ക് ഒന്നിച്ചൊന്ന് ശ്രമിച്ചൂടെ?
4: തുടർന്ന ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകുന്നത് പവിത്രനും ജീവിതവഴിയിൽ ഒരിക്കൽ വേർപിരിഞ്ഞ പഴയ പ്രണയിനി നിലവിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലെ കമ്മീഷണർ രാധയും ചേർന്നാണ്. അവർ ഒരേ കാലയളവിൽ കോളേജ് അധ്യയനം നടത്തിയവരായിരുന്നു. നിസ്സാര കാര്യങ്ങളാൽ വേർപിരിഞ്ഞവർ, വീണ്ടുമുള്ള കണ്ടുമുട്ടലിലും പരസ്പരം വഴക്കടിച്ചവർ. CP കരാർ പ്രവർത്തികളിൽ കാണിക്കുന്ന വെള്ളം ചേർക്കലുകളൊക്കെയാണ് എതിർപ്പിന് കാരണമായത്. രാധയെ ശോഭന അവതരിപ്പിച്ചു. പഴയ പ്രണയിനി തന്നോട് പ്രതികാരം ചെയ്യുകയാണെന്ന ചിന്ത പവിത്രനിലുണ്ട്. രാധയെ അയാൾ വ്യാജക്കേസിൽ കൊടുക്കുന്നതും തുടർന്ന് രാധ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതുമൊക്കെയാണ് ഇരുവരും വീണ്ടും എടുക്കാൻ കാരണമായത്. അവൾ നൽകിയ ബോധ്യങ്ങൾ കൂടി പവിത്രനെ മുൻപോട്ട് നയിക്കുന്നുണ്ട്. ക്രമേണ ഇനിയങ്ങോട്ട് അന്ത്യം വരെ ഒന്നിച്ചാണെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുന്നുമുണ്ട്.
1: കവിയോടൊപ്പം ഞാനും ഉണ്ടാവും.
2: തീർച്ചയാണോ? വർക്കെല്ലാം കഴിഞ്ഞാലും
1: അപ്പോഴും ഇനി എപ്പോഴും ഞാനുണ്ടാവും.
2: പ്രോമിസ്.
4: വെള്ളാനകളുടെ നാട് ഹാസ്യരംഗങ്ങൾ ധാരാളം കടന്നുവരുന്ന ഒരു ശ്രീനിവാസൻ രചനയായിരിക്കുമ്പോഴും വിമർശനത്തിലൂന്നിയ സാമൂഹിക ആക്ഷേപഹാസ്യ സ്വഭാവവും കൂടി പുലർത്തി വരുന്നതാണ്. തൊഴിലും സമൂഹവും തമ്മിലുള്ള ഉത്തരവാദിത്വത്തിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിനിമ കൂടിയാണ്. കാരണം ഏറ്റവും താഴേത്തട്ടിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി മുതൽ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർ വരെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രീതിക്കനുസൃതമായാണ് വ്യവസ്ഥ രൂപപ്പെടുന്നത്. അതിൽ നാം ഓരോരുത്തർക്കും പങ്കുണ്ട്. ഉദാഹരണമായി, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിയമിച്ച ശുചീകരണ ജോലി ഏറ്റെടുത്തിരിക്കുന്ന തൊഴിലാളിയുടെ കാര്യമെടുക്കാം. അയാൾ ആ കർത്തവ്യം നന്നായി ചെയ്തില്ലെങ്കിൽ മാലിന്യം കുമിഞ്ഞുകൂടും, പകർച്ചവ്യാധികളടക്കമുള്ള രോഗങ്ങൾ പെരുകും. അയാൾ ആ തൊഴിൽ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് മേലധികാരികൾ ഉറപ്പാക്കണം. ഇക്കാര്യങ്ങൾ ഭരണകർത്താക്കൾ നിരന്തരം നിരീക്ഷിച്ചും നയപരമായ തിരുത്തലുകൾ വരുത്തി പരിഷ്കരിച്ചും സമൂഹത്തെ മുന്നോട്ട് ചലിപ്പിക്കണം. തങ്ങളുടെ ഭരണകർത്താക്കളെ ജനാധിപത്യം വഴി തിരഞ്ഞെടുക്കുന്നതിൽ ജനങ്ങൾ അവരുടെ യോഗ്യതയനുസരിച്ചുള്ള കൃത്യത, സാമൂഹിക പുരോഗതി ഉന്നം വെച്ചുള്ള സ്വയം ആർജിച്ച ബോധ്യങ്ങളൊക്കെ മറ്റെല്ലാത്തിനും ഉപരിയായി വിനിയോഗിക്കണം. എന്നാലേ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകൂ. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയുമാണ്. വെള്ളാനുകളുടെ നാടെന്ന ചിത്രത്തിൽ കാണുന്ന അഴിമതികളുടെ കാര്യത്തിലും

0: ഓക്കേ, ബാധകമാണ്.
1: ഒരു കലുങ്ക് നിർമ്മിക്കാൻ 100,000 രൂപയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ 65,000 രൂപ മറ്റു വഴികളിലായി ചെലവാകുന്നു. 35% രാഷ്ട്ര പുനർനിർമ്മാണമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്ന കാര്യം സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. സത്യസന്ധനായ ഒരു കോൺട്രാക്ട് ഇവിടെ പിച്ചപ്പാളെടുക്കും. ടെൻഡർ കിട്ടുന്ന മുതൽ പണി കഴിഞ്ഞ് ബില്ല് എഴുതി ചെക്ക് കിട്ടുന്നവരെ ആരുടെയൊക്കെ പോക്കറ്റുകളിൽ എത്ര എത്ര രൂപ എണ്ണി കൊടുക്കണമെന്ന് ഒരുപക്ഷെ മാഡത്തിന് അറിയില്ലായിരിക്കും. ഒരു പൗരന്റെ കടമകളെ കുറിച്ച് എന്നല്ല പഠിപ്പിക്കേണ്ടത്, ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന്റെ കൊട്ടാരത്തിൽ വിളിച്ചു കഴിഞ്ഞ ചില ആൾക്കാരുണ്ട്, അവരെ പോയി പഠിപ്പിച്ചാൽ മതി.
2: പൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പ്രലോഭിപ്പിച്ച് വീഴ്ത്തുന്നത് നിങ്ങളെ പോലുള്ളവരല്ലേ?
1: എങ്കിൽ പ്രലോഭനത്തിൽ വീഴാത്ത ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കട്ടെ.
2: ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ കുറ്റം പറയുന്നു, പക്ഷേ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നിങ്ങൾ എപ്പോഴാണ് വീണത്? വലിയ ആദർശശാലി ആയിരുന്നല്ലോ നിങ്ങൾ, ആ ആദർശങ്ങളൊക്കെ എവിടെ പോയി മരിച്ചു?
3: ഞാനൊരാൾ ആദർശശാലിയായെന്ന് വെച്ച് ഈ രാജ്യം നന്നാവില്ല.
2: ഒരുപാട് പേർ ചിന്തിക്കുന്നത് ഇതുപോലെയാണ്, പൊതുമുതൽ നശിപ്പിക്കില്ലെന്ന് വീമ്പിളക്കിയ നിങ്ങൾ അതാണിപ്പോ ചെയ്യുന്നത്. പട്ടിണിക്കാരന്റെ അസ്ഥിക്ക് മുകളിലാണ് നിങ്ങൾ നിങ്ങളുടെ ബംഗ്ലാവ് പണിയുന്നത്.
1: എനിക്ക് ബംഗ്ലാവ് ഒന്നും പണിയണ്ട, പക്ഷെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്.
2: ജീവിക്കാൻ ഒരുപാട് പണികൾ വേറെയും ചെയ്യാം. ആരോഗ്യമുള്ള സ്ഥിതിക്ക് കിളയ്ക്കാൻ പോവാം, വാഴ നട, മീൻ കച്ചവടം ചെയ്യാം.
0: കൂട്ടായ്മകൾ വളരുമ്പോൾ സാമൂഹിക ബോധ്യവും വളരുന്നു. അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ പുരോഗതി അവനവനിലേക്ക് കൂടിയെത്തുന്നു. അവനവൻ വളരുമ്പോൾ കുടുംബവും സമൂഹവും രാജ്യവും ഘട്ടംഘട്ടമായി ഉന്നതിയിലേക്കെത്തുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനം സ്വയം ചുമതലകൾ കൃത്യമായി നിർവഹിക്കുക എന്നത് തന്നെ. ഒപ്പം അവകാശപ്പെട്ടത് ഏവർക്കും ലഭ്യമാക്കുകയെന്നതും, അതും വേതനമായാലും സുതാര്യതയോടെയുള്ള കാര്യങ്ങളുടെ യഥാസമയമുള്ള നടത്തിപ്പായാലും. എന്നാൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയവരെ സംരക്ഷിക്കാൻ മറ്റുള്ളവർ മുന്നിട്ടിറങ്ങിയാലോ? ഗുണത്തേക്കാൾ ദോഷമുണ്ടാകാം സമൂഹത്തിൽ. വെള്ളാനകളുടെ നാടെന്ന ചിത്രത്തിൽ ജഗദീഷ് അവതരിപ്പിച്ച കുമാരൻ എന്നൊരു കഥാപാത്രമുണ്ട്. അയാൾ പവിത്രന്റെ ഒരു ദിവസക്കൂലിക്കാരനാണ്. കുമാരൻ ചെയ്യുന്ന തെറ്റിനെ വേണ്ടത്ര കാര്യബോധമില്ലാതെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് CP. എന്നാൽ പിന്നീട് പവിത്രൻ അത് തിരുത്തുന്നുണ്ട്. വരവേൽപ്പെന്ന ചിത്രത്തിൽ ബസ് അപകടമുണ്ടാക്കിയ ഡ്രൈവർ ചാത്തുക്കുട്ടിയോട് പരുഷമായി പെരുമാറുന്ന തൊഴിലുടമ നേരിടുന്നത് തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടികളാണ്. തുടർന്ന് ചാത്തുക്കുട്ടിയോടുള്ള അയാളുടെ പെരുമാറ്റം മാറുന്നതും നമുക്ക് കാണാനാകും. പ്രേരിപ്പിക്കുന്ന ഘടകം മുൻപോട്ടു പോക്കിൽ നേരിടാനിടയുള്ള ഭവിഷ്യത്തുകൾ തന്നെയുമാണ്. ഇത്തരം കാഴ്ചകൾ സമൂഹത്തിൽ കാണാം. പിടിച്ചു നിൽക്കാൻ ഇത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തേ പറ്റൂ.
4: നമസ്കാരം. പിന്നെ എന്തൊക്കെ ഉണ്ട് ചാത്തുക്കുട്ടിച്ചേട്ടാ പേപ്പറിലെ വിശേഷങ്ങള്? ചാത്തുക്കുട്ടിച്ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു? ഇത്രയും ദിവസമായിട്ട് ചാത്തുക്കുട്ടിച്ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെ ഉണ്ട്, എത്ര കുട്ടികളുണ്ട്, എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത്? അവര് ബസ് കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ. ഹംസ വത്സ എന്തൊക്കെയുണ്ട്?
0: പ്രിയദർശൻ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ 1993 പുറത്തിറങ്ങിയ മിഥുനത്തിലെ കാഴ്ചകളിൽ കൂടിയെങ്കിലും കടന്നുപോകാതെ ശ്രീനിവാസൻ ഒരുക്കിയ തൊഴിൽ കാഴ്ചകളിലൂടെയുള്ള ഈ സിഗ്നേച്ചർ അധ്യായം വേണ്ടത്ര പാകപ്പെടില്ല എന്ന് കരുതുന്നു. ചിത്രം ശ്രോതാക്കളിൽ ഭൂരിപക്ഷം കണ്ടിട്ടുണ്ടാകും. സേതുമാധവന്റെയും സുലോചനയുടെയും പ്രണയവിവാഹത്തിന്റെയും അവർ മുൻപോട്ട് നയിക്കുന്ന ഇല്ലായ്മകളുടെയും പരിഭവങ്ങളുടെയും കുടുംബജീവിത കഥ മാത്രമല്ല യഥാർത്ഥത്തിൽ മിഥുനം. അത് പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു തൊഴിൽദാതാവിന്റെ കഥ പറഞ്ഞ സൃഷ്ടിയാണ്. അവിടെ അയാളെ വലയ്ക്കുന്നതിൽ ഈ മഹാൻ ഞങ്ങളെ ധിക്കരിച്ചിപ്പോൾ ഇത് എളുപ്പത്തിൽ അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണ്ട എന്ന് ചിന്തിക്കുന്ന നിർബന്ധ ബുദ്ധിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ കാണാം. അതിന്റെ അനന്തരഫലം കൂടിയാണ് സേതുമാധവന്റെയും സുലോചനയുടെയും ജീവിതത്തിലെ ആ ഭവനത്തിലെ 1000 പരിഭവങ്ങളും ഇല്ലായ്മകളും. ശ്രീനിവാസൻ, ഉർവശി, തിക്കൃശി സുകുമാരൻ നായർ, ജഗദീഷ് ശ്രീകുമാർ, മീനാകുമാരി അടക്കമുള്ളവർ മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു.
5: സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട. എവിടോ പൂച്ചപ്പര, എവിടോ തീ അണയ്ക്കാനുള്ള സംവിധാനം, ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ.
6: എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി കെട്ടിട ഇടിച്ചു പൊളിച്ചു കളയാം സാർ.
5: ഷട്ടപ്പ് ഡോക്ടർ, നമുക്ക് പോവാം. ഇവൻ ഫാക്ടറി തുറന്നു.
6: പൊന്നു സാറെ, ഇത് ഇത്ര എത്തിക്കാൻ പറ്റ പാട് എനിക്കേ അറിയാവൂ. നാട് മുഴുവൻ കടവാ. സ്കൂൾ മാഷായ എന്റെ അച്ഛന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശുകൊണ്ട് അറിയാതെ തുടങ്ങിപ്പോയതാ. ഇവിടെ താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു. ഒന്നേ പ്രൊഡക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. മടുത്ത് സാർ, നിങ്ങളെപ്പോലുള്ളവരുടെ വീടിന്റെ ഓഫീസിന്റെയും വാതിക്കെ കടന്നു കിടന്ന് എന്റെ ജന്മ ഏതാണ്ട് പാഴായി.
5: തന്റെ കഥരകഥ കേട്ട് കരഞ്ഞ് കവി എഴുതാൻ വന്നല്ലേ ഞങ്ങള്? ഇയാളോട് ഫാക്ടറി തുടങ്ങാൻ ഞങ്ങൾ നിർബന്ധിച്ചോ?
6: ഇല്ല സാർ, എനിക്ക് തന്നെ പറ്റിയൊരു അബദ്ധമാണ് സാർ.
0: പ്രഥമ കാഴ്ചകളിൽ മിഥുനം എന്ന ചിത്രം കുടുംബ ബന്ധങ്ങളുടെയും പരസ്പരമുള്ള മനസ്സിലാക്കലിന്റെയും ആവശ്യകത പറഞ്ഞു പോകുന്നതായിരിക്കുമ്പോഴും ജീവിതത്തിൽ എങ്ങനെയെങ്കിലും പിഴച്ചു പോകാൻ നെട്ടോട്ടമോടുന്നവന്റെ കാഴ്ചകൾ കൂടി ശ്രീനിവാസൻ എന്ന രചയിതാവ് വരച്ചിട്ടിരിക്കുന്നതാണ്. കഥാനായകന്റെ പേര് സേതുമാധവൻ എന്നാണ്. അയാളും സുഹൃത്തും സഹായിയുമായ പ്രേമനും ദാക്ഷായണി ബിസ്കറ്റ്സ് എന്ന തങ്ങളുടെ ആ സംരംഭം എങ്ങനെയെങ്കിലും മുൻപോട്ട് കൊണ്ടുപോകാനുള്ള നെട്ടോട്ടത്തിലാണ്. സേതുമാധവന് വളരെ മുൻപ് മുതൽ, ഒരുപക്ഷെ കൗമാരകാലം മുതൽ പ്രണയമുണ്ട്. അയാളുടെ ജന്മനാട്ടിലാണ് അവൾ വസിക്കുന്നത്. ഇരു വീട്ടുകാർക്കും ആ ബന്ധമറിയാം. കരപറ്റിയിട്ടില്ലാത്തതിനാലാണ് അയാൾ വിവാഹത്തിന് മുതിരാത്തത്. എന്നാൽ അവളുടെ സഹോദരന് വേഗം വിവാഹം നടത്തണം. അവസാനം മറ്റൊരു വഴിയുമില്ലാതെ സുലോചനയെ പ്രേമന്റെ സഹായത്തോടെ

0: അയാൾ കടത്തിക്കൊണ്ടുപോയാണ് വിവാഹം കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ അവളുടെ സഹോദരന്റെ ആഗ്രഹവും അങ്ങനെ ബാധ്യതകൾ ഒഴിഞ്ഞൊരു വിവാഹമായിരുന്നു. സേതുമാധവന്റെ ഇളയ സഹോദരി പ്രേമനൊപ്പം ഒളിച്ചോടി പോകുന്നതിൽ പോലും പഴി കേൾക്കുന്നത് മുൻപേ ദുർമാതൃക അവർക്ക് കാണിച്ചുകൊടുത്തു എന്ന പേരിൽ അയാളും ഭാര്യ സുലോചനയുമാണ്. മധുവിധ നാളുകൾ മുതലാരംഭിച്ച സുലോചനയുടെ പരിഭവ ദൃശ്യങ്ങൾക്കൊപ്പം അതിലും സാന്ദ്രമായി സേതുമാധവന്റെ നെട്ടോട്ടത്തിന്റെ കഥ കൂടി മിഥുനം പറഞ്ഞു പോകുന്നു. ഇവരെന്താ ഇങ്ങനെയെന്ന് പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ബന്ധുജന കാഴ്ചകളും, ഒപ്പം പൊല്ലാപ്പുകൾ ഇരട്ടിയാക്കി കൊടുക്കുന്ന മൂത്ത സഹോദരൻ കുറുപ്പെന്ന ഇന്നസെന്റ് കഥാപാത്രവും.
1: ഇയാളോ? ഇയാളെന്താ ഇവിടെ?
2: ഇയാളെ എനിക്കറിയില്ല, നിനക്കറിയാടാ?
3: ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്.
2: സാറ് ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? വരുമോ കരന്തിനെ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്, അതിലേ പോയിക്കോളൂ, അതിലേ
3: പോയിക്കോളൂ.
4: സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും.
2: സാർ, ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ.
3: ഐ എസ് ഐ മാർക്ക് നിർബന്ധമാണ്.
4: മുമ്പൊക്കെ കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം, അപ്പ കാണും മാർക്ക്.
3: കേബിൾസ് ഒക്കെ
2: അതെ സാർ.
4: ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും?
3: ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ
2: കണക്ഷനാണ്.
3: അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇതേ സമ്മതിക്കില്ല.
4: സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടെ നിന്ന്
2: പോവില്ല.
0: സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനേകം കഥാപാത്രങ്ങൾ ചേർന്നുണ്ടാക്കുന്ന പൊല്ലാപ്പുകളും അവസാനം വേർപിരിയലിന്റെ വക്കത്തുനിന്ന് പരസ്പരം മനസ്സിലാക്കിയുള്ള നായികാനായകന്മാരുടെ കൂടിച്ചേരലുമൊക്കെ പ്രേക്ഷക മനസ്സുകളിൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും നിറഞ്ഞു നിൽക്കുന്നതും. മിഥുനമെന്ന ചിത്രത്തിലേറെ സാമൂഹിക പ്രസക്തമായി നിൽക്കുന്നതെന്നാൽ അയാളുടെ ആ കമ്പനിയുടെ, ദാക്ഷായണി ബിസ്ക്കറ്റ്സ് ഫാക്ടറിയുടെ അതിജീവന ശ്രമങ്ങളാണ്. അവിടെ അയാൾക്ക് പലപ്പോഴും പ്രതിബന്ധങ്ങളായി മുൻപിൽ വരുന്നത് സർക്കാർ സംവിധാനങ്ങളും. ഒരുപക്ഷെ ഒരു ചെറുകിട വ്യവസായി എന്ന നിലയിൽ അയാളുടെ ഭാഗത്ത് വീഴ്ചകളുണ്ടാകാം. കയ്യിൽ ധനമില്ലാത്തതിനാൽ തന്നെ സൗകര്യങ്ങൾ അത്രയൊന്നും കൃത്യമായി ഒരുക്കാൻ സേതുമാധവന് സാധിച്ചിട്ടില്ല എന്നുള്ള വശങ്ങൾ സിനിമ പറഞ്ഞു പോകുന്നു. എങ്കിലും സിനിമയിൽ തെളിഞ്ഞു നിൽക്കുന്നത് എന്തിനൊക്കെയോ വേണ്ടി ആരൊക്കെയോ പുലർത്തിപ്പോരുന്ന കടുംപിടുത്തങ്ങളിൽ വലയുന്ന സേതുമാധവന്റെ ആ വല്ലാത്ത അവസ്ഥയാണ്. ഭവനത്തിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് കാഴ്ചകൾ. അങ്ങനെയൊരു വ്യവസായം മാന്യമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയാൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്നത് വഴിയടക്കം അതാ സമൂഹത്തിന് തന്നെ ഗുണമാണുണ്ടാക്കുക. ഈയൊരു പരിഗണന എന്നാൽ ആ തൊഴിലുടമയ്ക്ക് ലഭിക്കുന്നില്ല. സമൂഹത്തിൽ മേലെത്തട്ടിലുള്ളവർ മുതൽ താഴെത്തട്ടിലുള്ള ആ ചെറുകിട തൊഴിലുടമ വരെ പുലർത്തേണ്ട സാമൂഹിക ഉത്തരവാദിത്തങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ കൂടി മിഥുനം എവിടെയൊക്കെയോ പറഞ്ഞു വെക്കുന്നുമുണ്ട്. അപരനെ കേൾക്കുകയും മനസ്സിലാക്കുകയും ന്യായമായ തിരുത്തലുകൾക്ക് അവസരങ്ങൾ നൽകുകയും അവകാശങ്ങളിലും വേതനത്തിലുമൊക്കെ അർഹിക്കുന്ന പരിഗണന നൽകുകയും ചെയ്യുകയെന്ന തത്വം പാലിച്ചാൽ സമൂഹം ഇനിയും മികച്ചതായി തീരും.
5: മാന്യമായ വേതനം ഉറപ്പാക്കിയാൽ ഉൽപാദനക്ഷമത കൂടുകയും ചെയ്യുന്നു.
0: ഇത്തരം മാറ്റങ്ങളുണ്ടായാൽ ഈ സമൂഹത്തെ, ഈ ലോകത്തെ ഇനിയുമേറെ സുന്ദരമാക്കി മാറ്റാൻ സാധിക്കും. ശ്രമിക്കേണ്ടത് സമൂഹത്തിലെ ഓരോ വ്യക്തിയുമാണ്.
6: സിഗ്നേച്ചർ
7: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
6: നിർവഹണം നിഖിൽ എബ്രഹാം.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.